0: maringgiti nang ngembur. Nindo bagarorong maya na via kabin lutu lebo na ono na station yung mo. Nan tuwa sa iba ba po hindi ono FM. Indorong o dikina na itutu kumina kila. Bulong bulong binagat kina na yung wanda. Labi matanggali matiwi tuwi. Lakin rita tarubi. Kaino ba kukoyang mong bulong bulong binagat kina. Na prokaramu ni mbula ng tuwa sa iba ba po hindi ono FM na via kabin lutu lebo. Pero talangani ko ni warorong na website. www.planetaudio.org.nz Doon ay tongga bambamba na program ni Bula.
1: Namaskaram, Nyan Sindhu Punos. Malayalam FM na namude community radio paribadiyilekku swagatham. Vellayazhcha vaikittu 7:25-nu Yavaniga enna grahadurattam nirayunna radio nadaka parambariyum thudarnnu മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25-ന് അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. യു കെൻ ഓൾസോ ലിസൺ എനി ടൈം ഓൺ പ്ലാനറ്റ് ഓഡിയോ ഡോട്ട് ഒ ആർ ജി ഡോട്ട് എൻ സെറ്റ് സ്ലാഷ് മലയാളം എഫ് എം.
2: You can make radio with funding support through New Zealand On Air. Complete the application on planetaudio.org.nz/makeradio.